0: FM ఆఫ్ స్టూడియో వెళ్ళావు. హాయ్ హాయ్, వినాలి 27.
1: FM Anupaha, FM Anuhatarai Tashumata, Net FM.
2: ചിത്രേന്ദന ലുക്കു ലുക്കു ടാഗി ദിനാകാൻ ആസായി നേത് വിഷൻ കെയർ പാട്ട് സിത്തം ഹെറ്റ ലുവ ദക്കിന മാഗേ ദേസ് മാതൃകാവട്ട് സെപ്റ്റംബർ 18 കലിൻ ഒയാലഗ ചിത്രയ ലംഗവ വിഷൻ കെയർ ശാഖാവട്ട് ഗെനവിത് ബാര ദെന്ന
3: ആരാന്തിക ഡെങ്കു മധുവാൻ ആരക്ഷാവട്ട് പെങ്കിരി അടങ്ങു സിദ്ധാലേപ മൊസവേ സ്പ്രേ സിയട്ട് സിയക് സ്വാഭാവികായി സമട ഹിതകരായി സിദ്ധാലേപ മൊസവേ സ്പ്രേ മധുരുവാൻ പ്ലവാഹരണ വിശേഷജ്ഞ
4: മാസ്റ്റർ ഗൈഡ് പ്രകാശന 2025 സമഗ ഉസസ് പെല പസുഗെ വിഭാഗ പ്രശ്നോത്തര ദന്നികുത് വിയത ചിൽഡ്രൻസ് വേൾഡ് കെൽനിയ മാസ്റ്റർ ഗൈഡ് ബൊരെല്ല സഹ ലംഗമ പൊത്തലിൻ ദൻ ലബാ ഗന്ന 0773136336
5: ബ്ലാക്ക് കറി എക്കക രസ ബലന്ന ദൻ ഒയത് കെമതി അതി നേദ മെന്ന മാതൃ ഫ്രീലൻഡ് ബ്ലാക്ക് കറി രസ സോയാ മീറ്റ് ബ്ലാക്ക് കറി രസട്ട് മസ്നുക മസ് കന്ന
6: ഐ ഷുഗർ കേല മൂണെല്ലകന സെവനകല മധുമേഹ ഹരണി കാപ്സൂൾ അരകന സതുടിങ് ഇന്ന അപ്പേ വെതകമ അപ്പേ ഉറുമയ 40 വസരക അഭിമാനയ സെവനകല ആയുർവേദ പിന്തോയ 47 31 39 540
7: മേവേ പൊണ്ട നരതിന ഒയ അന്തിമട്ട പോതാ കിയേവേ കവദ്ദ ഹാ വെലാവക് നേ പോത് കിയവണ്ണ കിയവണ്ണ രസന പോത് ദാന്നിനേ
8: ആ ഏകദ പ്രശ്നേ ഏനം ഏക മട്ട ബാര ദെന്നഗോ ഒയാട്ട മട്ട കിവ കലബല പെഞ്ചണ്ട
9: മേ സാഹിത്യ മാസേ അപ്പി പിറ്റുഅതര സെഗവുണു കഥാ ഹൊയമു ഇസ്സര ആസാവിൻ കിയവപു പോത് ഗന കഥാ കരമു
7: വെറ്റെഫേം കലബല പെഞ്ചാ
9: അമ്പയാലുവ ഹമുവെലാ മടൽ ദൂവട്ട് ഗിഹിം ഗംപെരളിയ ദെക്കലാ ഹീൻസരേ അഹകന മകുൽ കാമ രസവിന്ദലാ പൊത്തക പിട്ടു അതരിൻ ജീവിതയ വിനിമു
1: FM Anupaha FM 94.8 Net FM FM Alpha Studio
10: brought to you by
11: Haride Haritani Naraganna Vision Care Subhadili Dasunak Paripurna Jeevitayak
0: Udehaya Vinadi Tehai Alpha Studio Velav යන එන ගමන් වෙන්න පුළුවන්, බස් එකේ කෝච්චිය වෙන්න පුළුවන්, ස්කූල් වෑන් එකේ ස්කූල් බස් එකට යන්න ලෑස්ති වෙනවා වෙන්න පුළුවන්. පරිස්සමින් හොඳේ. කලන මිතුර ඇසුර වැදගත් බව දහමෙන්ද පැවසූ.
12: හහා
0: පොඩි වපසරියයි මටත් ඉන්නවා කලන මිතුරු. ඇස් ඇරෙද්දි පෙනේ සිටි මිතුරු වෙසින් සතුරු. අල්පය කලන මිතුරු ලෝදෙස බලන කැස්බෑවෙක් මෙන් විය සිදරු.
12: ඉතින් අපේ හිතට ගමුකු මිතුරු. මෙහෙම අපිට එවල තියෙන්නේ යසිරු.
0: ජය වේවා. ඔයා කුස්සියු එන ගමන් වෙනවා කියලා මම දන්නවා. බලාගෙන පංචිකේ උයුවට කමක් නැහැ. හැබැයි පරිස්සමින්

ഗുഡ് മോർണിംഗ്, സുബ ഉദയസനാക്വേവ അദസികുറാദ സെപ്റ്റംബർ മാസേ കൊലോസ്വിനിദ സുന്ദര സതുട്ടു സികുറാദ ദവസേ നെതഫം ദേദുനു മാവതേ വരടിക പടംഗന്ന ഹദന്നി മൂഡ് എക ചിൽ കരണ ഹാപ്പി ഫില്ലക നെതഫം ദേദുനു മാവതേ വരടിക പടംഗന്ന കൊടവ മേ സുന്ദര സികുറാദ ദവസേ പ്രബോധയൻ ദവസ പടംഗന്ന കീല തമൈ അബിടത ഉഗല്ലണ്ട മദക്കരന്ന ദിയന്നി മുഴു സതിയകമ വെട കരണ അതരെ അഭി ബലാഗരിന്നെ സികുറാദ വെന്നെ കവതദ കേലണേ ഏകട ഏക ഹേതുവ തമൈ വീക്കെൻഡ് കേനേക ലോകോമ ഹേതുവ തമൈ നെത് എഫ് എം ഡി ജെ നൈറ്റ് ഏക അപ്പൊ അസാ ഏതു കൊല്ല സെറ്റ് നെത് എഫ് എം ഡി ജെ നൈറ്റ് ഏക സുപിരി വെരടിക അതാ തേ വിധിയട്ട് മോകുള്ളാണ്ട് അറങ്ങിന് ലാസ്റ്റ് കല്ല തീയണോ അത് ബെഡലേക്ക് നിമേ തീയ അതോകുള്ള തീനി സർപ്രൈസ് ഡി ജെ ഷോ ഏകാക്കി തീ ഏകത്തേക്ക് അതറേ നമേതങ് ഏകത്തു വെന്ന പുലുവാൻ ഏ വെടേട്ട സെറ്റ് വെന്ന എങ്ക പൊഡാക് നടവല കേരള പൊടി വോം അപ്പ് ഏകാ തന്നെ തമൈ ദേദുനുമാവത്തെ വെടടിക മേ വിധിഹട്ട സുപുറുദു വിധിഹട്ടമ ആരംഭ വേണ്ണി ദേദുനുമാവത്ത് പടം കാണുന്നോട്ടമ ഉദയ പാന്തരമോ ആ ഹണ് ബലാപുരത്തുവെങ്കിൽ മേ വേണക്കോട്ട് അക്കുറു എക്ക വചന ഗലപല സത്യ ഗാനെ മുതലിൻ തേകി ലബാദിന് അക്കുറെ അക്കുറ തരംഗയാത്തേക്കതുവില ജയഗ്രഹണയ കേരള തീയണി കൗത കിയണ കാരണാവണി ഇതിങ്ങനെ മതക്കേരള തമായി നെത്തെഫെം ദേദുനുമാവത്തെ വരടിക പടം കാണുന്ന കീല ഹെതുവേ മമ്മുളീം ഏകന മതക്കറണ കളിങ് ഒയാട്ട മതക്കേരള ഇന്നാങ്കോ മേനക സഹാൽഗന മേനക സഹാൽഗന ഒയാട മതക്കറണ പ്രധാനമ ഹേതുവ വെന്നേ അറ് ഹോന്ത ദയാഗന ദയാക്ക് അഭി ദനകാത്തര പസ് ഇതേവൽ അഭി ഹെമ്മതനമ ബിദാകാണോണി അന്നേ ഹിന്ദ മേനക സഹാൽ പിലിമതോ മമ്മേ ഒയാട്ട മതക്കറണ ഹതന്നെ മേനക സഹാൽ എക്ക് ദൊയാട്ട ഗെതറ തീയണ ടി വി എക്ക് അലുത്മ അലുത് സ്മാർട്ട് ടി വി എക്കട്ട അപ്ഗ്രേഡ് കറകാരണ പുളുവാ ഏ വകേമ തമൈ റൈസ് കുക്കർ എക്കാക് ദിനാകാരണ പുളുവാം ബ്ലെൻഡ് എക്കാക് ദിനാകാരണ പുളുവാ തേഗിമ നെവേ മഹാത്യോ മേനക സഹാൽ അറകാരണ പ്രധാനമ ഹേതു വെന്നെ ലങ്കാവേ അപ്പേ ഗോവി മഹാത്തുറു ബോഹമ ആദരൻ വകാകരണ അസ്വെന്ന തീയനവാണി അന്നേ അസ്വെന്നെ ഹൊന്തമ്മ കൊട്ടസ് തമായി മേനക സഹാൽ വിധിയട്ട് ഒയാകെ ലങ്കട്ട് അറകണിന്നെ ഇതി മേനക സഹാൽ ബാഗിക സുതുപാട്ട് തീയണ്ണി ഒക്കെ ബോഹമ ലേസിയും ഒയാട്ട നമ്മ ബലാളെ അറകാണ പോലുവ ഒയാട്ട അവശ്യകരണ നാടു സഹാൽ സംബ സഹാൽ ഇട ബസ് കീരി സംബ മൽനാടു എക്കീ മെക്കീ നൊക്കി ഓണിമ ജാതിയൊക്കെ സഹാൽ വർഗ് ഒയാട്ട മേനക സഹാൽ സന്നാമയത്തേക്ക് അറകാണ പോലുവാ ഇതി ഏകഹന്ത മതക്കരണവാ വെടി മേനക സഹാൽ അറകാണ കീല മേനക സഹാൽ ബാഗേക്ക് അതുലെ തമായി തീയണ്ണേ അറ മേക്ക് മുഖദ്ദേക്കട്ട് കിയാണി കൂപ്പൺ എക അന്ന് ഏ കൂപ്പൺ എകേ തീയണവാ കോൺടാക്ട് നമ്പർ എക ഏ നമ്പർ എക്കട്ട് ഒയാ കോൾ എക്കാക്ക് അറകാണോണി കോൾ എക അറകാണ് എഹമ നെത്താങ് വാട്സാപ്പ് മെസ്സേജ് എക ദാണ് ഈട പസ്സേ മേനക സഹാൽ നിയോജിതേക്കെനവ ഒയാവ ഹൊയാഗന ഹിസതിൻ നെവേ ഇന്നി അറ കൂപ്പൺ എകേ തിബുനു ടാഗ് തീയണ്ണി അന്ന് ഏ ടാഗ് ഒയാട്ട അറകന തമായി മേനക സഹാൽ നിയോജിതേക്ക് ഒയാവ ഹൊയാഗന ഇന്നി ഏക ഹന്ത ഏ അവസ്ഥാവ മകഹെറകണ്ണേപ്പാ ഗെതിറ ഇതിന് ബത്ത് റസട്ട് സുവന്തട്ട് ഹൊന്നട്ട് ഹെതിനക്കോട്ട് അപ്പേമ റട്ടേ റസ് അപ്പേമ ഉറുമയ ബത്തക വിധിയട്ട് ഇതിനക്കോട്ട് കാട്ടത് അടംബറ മേനകറഹ മേനക സഹാൽ വെടി വെടിയൻ അറകണ്ണ കീണ മതാക്കിരി മത്തേക്ക ദേദുരുമാവത്തെ വെരടിക പടങ്കണ്ണ ഹതന്നേ ജയഗ്രഹണേ കേരള തീയന്റെ മേവിനെ കൂടെ കൗതുകിൽ മാം പൂഞ്ചി വിലാവുകയും കിയാന്ന മകമേ ഫോണിനെ പൊടി പ്രശ്നയാക്കാവില്ല മാം ടൈപ്പ് കറങ്ങാവുക ഹൊയാകണ്ട ബേമട്ടത്തെ അറിയാറിയ ഏവാ പ്രശ്നമാണ് ഏവേ മങ്ങി

രാത്രി ഹതായി വിനാടി ദേക്കായി സുബ മന്ദരം രാത്രി അഗ്വേവ ആയമത് പുരുദു പാരിങ് നു പുരുദു പാരകട ഹരില പൊണ്ട കിസ്സർ ഹരി അന്നോനി കേല ഹിതുന അന്നേ ഹിന്ദമ അത് മന്ദരം രാത്രിയെങ് മങ്ങ വയാവ ഹയാഗിന സമഹര ദേവാല കൊച്ചര നുഹുരു നുപുരുദുനാത് കരന്ന വേണ വേളാവൽ തീയനവ ഹരിയട്ട് അര കിസീമ പുരുദ്ദക് നത്തുവ ആദരേ കരല ഏകട ഹുരു വേള ആയ ആയേ ഏ ഹുരുവെച്ച് പാരിങ് നുഹുരു നുപുരുദു പാരക്കട ഹരിടോ വകേ ഏകെ അന്നേ അഹിമി വീമാക്ദ വെന്നത് പുലുവാൻ കാലയാക് പുരുദു പാരക്ക് ഗിഹില്ല ഗിഹില്ല ഗിഹില്ല ഹിറ്റി ഹട്ടിയേ ആയമത് നുപുരുദു പാരക്ക് അന്നോനോത് ഏ കൊയ്തേട്ട ജീവിതേ അപ്പിട്ട് ഹുരു എന്ന വെനവാ എഹനാ ഇതിങ് അത് ഹുരുവെമു മേ വിദിഹട രാത്രി നവയവനക്കാൻ ഒയാകെ ആദരെ മാത്തേക്ക് കഥാകരാന്ന് മന്ദാരം രാത്രിയുടെ ഗുരുവെന്ന് ദങ്ങിത്തി ഒയാട്ട് ഇടത്തിയാണോ എഹനാങ്ങിത്തി ഒയാകെ ആദരേ കണക്കിയാണ് ബിന്ദോയ് ഹത് സേക്കുലഹായി അനൂപായി അനൂപായി അനൂപഹ മങ് ഇന്നവാ ഒയാകെ ആദരെ അഹന്ന ബലാകിന ഒയാകെ ആദരെ കൊച്ചര ലസ്സനത് കൊച്ചര സുന്ദരത് കേളതരകാന്ന് ബലാകിന ഹരി എഹനാ ഇതിങ് വേ രാത്രിയെ ഏ ആദരേഖന കഥാകരാന്ന ഹദന കൊട്ട മങ് പൊട്ട കൽപ്പനാക്കരക്കര കൽപ്പനാക്കരക്കര ജീവിതത്തെ ആപാസിട്ട് ഗിയാ എതുകൊട്ട് മറ്റ മെന്ന മെഹമതിയാക്കിതുന ഹിതല തേനവത് തേരും ഗനീമായി ധനഗനീമായി ക്യാൻ എക്കാക്ത നെത്താൻ ദേക്കാക്ത കേള സമഹര വേളാവട്ട് വാട്ട ഹിതെന്ന പുലുവാൻ തേരും ഗനീമായി ധനഗനീമായി ക്യാൻ എക്കാക് കേള സമഹര വേളാവട്ട് മേക്ക് ഗന ഹിതന കൊട്ട വാട്ട ഹിതെന്ന പുലുവാൻ തേരും ഗനീമായി ധനഗനീമായി ക്യാൻ ദേക്കാക് കേള ഓ ഹരി കെട്ടിയം മക്യോവത് തേരും ഗനീമ ധന ഗനീമട്ട് വഡാ ഹറിമ ഗംബുരുയി ജീവിതത്തെ ഏക്കേക കാർത്തുവല അപ്പിറ്റ ഹമുവെന ബഹുതരയാക് ദേവ അപ്പിമ ഹൊന്തട്ടമ ദാണ്ടോ വെന്ന പുലുവാൻ ഏത് ഹിതല ബലാന്ന അപ്പിവ തേരും ഗത്ത് കീയം കീതനാദ് മേ ജീവിത അത്തലെ അപ്പിറ്റ ഹമ്പുവെന്ന കേള എഹമ കെനെ ധനടുമത്തുവാകി ജീവിതേ ഇന്നോനങ് ഒയാ ഹരി വാസനാവന്തായി ഹബൈ മങ്ങാട്ട് എത്തനന്തി മെന്ന മെഹമത് കിയാന്നോനി ഓട്ടി ഹിതന്ന പുലാൻ നേ മറ്റ മകെ ജീവിത എഹമ കെനെ ഹമ്പുണ ഹബൈ അം ധനക്ക് ദിയാമട്ട് അത്തരുണ കിയല എത്തക്കൊട്ട് ഒയാ ഹിതനാദോ അസാരിത്ത കായി കിയല എഹനം മങ് ഏക മേ വിധിഹര കിയാന്നോ പ്രേമയ കിസി താക അസാർത്ഥക വെന്നിന അസാർത്ഥക വെനവ കിയാന്നിമ ഏക പ്രേമയാക് നിമേ മേ ഒയാകെ ആദരേ കന കഥാകരണ വേളാവ മങ്ങൊയാകെ